0: അര കൂട്ടം മെസ്സുവാക അര കൂട്ടം മെസ്സുവാക അര കൂട്ടം മെസ്സുവാക അര കൂട്ടം മെസ്സുവാക
1: Today at 4 o'clock, it's SBS Punjabi on SBS South Asian. Or listen anytime on the SBS Audio app.

0: news from here and hits from home. SBS South Asian.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.